പിന്നെ ഒക്കെ പറഞ്ഞു ഒശി നോക്കങ്ക ഒന്നി പാലെ മറിച്ച് കുണ്ടു മണ്ണി സമുദ്ര സംഘം ശിവ പുജോ കപ്പാർ സ്വാമ്യം ഭർഷ്ടോ പങ്കി കോ കവിച്ചിലിംഗ്ലേസ് അത്തർ പമ്പ ക്യോ രാവ് പൊടെങ്കൻ ഓരോ ചമുത്തോ സഖ്യം സുത്തു പങ്കു തൽ തൽ യേകു സംഘം കരകപുത്രോ.